മതിമേ നമ്മളെരി അല്ല ആ ദേവസ്ഥാനം എനിക്ക് പൊണ്ണക മതിമേ ആ കല്യാണ മറ്റോടെ ഞാൻ ആണക മതിമേ തോജിന മല്ല ഇല്ലാണ്ട് എല്ലാം ആജിപ്പ വർഷത പറപ്പക്ക് മോചന മതിമേ മതിമേ മതിമേ മതിമേ മാന്തിരികള മതിമേ ആപ്പുണ്ടേ മാന്തിരില കണ്ണണ്ണില് സേരുവേരെ ആണ്ട എങ്ക കുഞ്ഞി മദ്മേലാത്തിച്ചേ കണ്ടോ നീലിച്ചേടു അതത്ര ഈ തോറ പൊത്തു പൊത്തു കെപ്പ് കപ്പ് മഞ്ഞൾ മഞ്ഞൾ പറഞ്ഞ ജവന പോടു ഗുങ്കുറു ഗുങ്കുറു കുഞ്ഞല് പോടു ആ തരണി അറിഞ്ഞ മൽപ്പുക നാടൊന്ന് പോയി ഓയ് എന്ന മതിമായ ഓ.

നിർമ്മാപകരായ ഗോൾഡൻ സ്റ്റാർ ഗണേഷ് ആര് കുഡ്ലട് പത്രിക ഗോഷ്ഠിയുടെ പാത്തെഴുത് ബാരി മോക്കെട് ഈ ഒഞ്ചി ചലനചിത്രന് നിർമ്മാണം അൽപ്പന മൂലക തുളു ഭാഷകു എങ്കിൽന എല്യ ചനിൽദ സേവന കൊടുത്ത ചിത്രടു മാത ഹിരിയ കലാവിതര് കിരിയ കലാവിതർ അനുഭവി കലാവിതര് അത്തന്റെ പൊസ കലാവിതരല നടന മൽത്തതേര് പിക്ചറിട് ഹാസ്യ സംബന്ധലിഗ് മഹത്വന കൊർദു ഇല്ലതക്ലു മാത്തേർല കുല്ലുദു തൂപ്പനഞ്ചിന ചിത്ര ചിത്രടു വിശേഷത ഉപ്പട പന്പന ഉദ്ദേശകു ചിത്രദ ഒഞ്ചി പദന് കാശ്മീരട് ചിത്രീകരണ മൽദ അഞ്ചനെ ഈ പദക്കു ശില്പാ ഗണേഷ് ആര് ഗായകിയാത് മാത്തരെഗ്ല പരിചയ ആത്തേര് തുളു ചലനചിത്ര രംഗഭൂമിത മലമല്ല കലാവിതർ ഈ ചിത്രട് നടന മൽത്തുപ്പനവു മസ്ത് ഖുഷിയുണ്ടു എന്ന സുരൂത്ത ചിത്രദ ചെല്ലാട്ട നിർദ്ദേശകര് കരാവളി ഭാഗതാര് ഈ ചിത്രകു തുളു ഭാഷതക്ല് മസ്ത് ബെമ്പലന കൊർപ്പെര പന്പനഞ്ചിന വിശ്വാസമുണ്ടു എഡ് സ്ക്രിപ്റ്റ് തിക്കണ്ട തുളു ഭാഷിഡ്ല നടന മൽപ്പയ പന്ത് ഗോൾഡൻ സ്റ്റാർ ഗണേഷ് പന്തേര്.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: ഫാമിലിയാവുന്നു.
1: നിർമ്മാപകരായ ഗോൾഡൻ സ്റ്റാർ ഗണേഷ് ആര് കുഡ്ലട് പത്രിക ഗോഷ്ഠിയുടെ പാത്തെഴുത് ബാരി മോക്കെട് ഈ ഒഞ്ചി ചലനചിത്രന് നിർമ്മാണ മൽപ്പുന മൂലക തുളു ഭാഷകു എങ്കിൽന എല്ലിയ ചനിൽദ സേവന കൊടുത്ത ചിത്രടു മാത ഹിരിയ കലാവിതര് കിരിയ കലാവിതർ അനുഭവി കലാവിതര തന്റെ പൊസ കലാവിതരല നടന മൽത്തതര് പിക്ചറിട് ഹാസ്യ സംബന്ധലിഗ് മഹത്വന കൊർദു ഇല്ലതക്ലു മാതിർല കുല്ലുദു തൂപ്പുനഞ്ചിന ചിത്ര ചിത്രടു വിശേഷത ഉപ്പട പനപന ഉദ്ദേശകു ചിത്രദ ഒഞ്ചി പദന് കാശ്മീരട് ചിത്രീകരണ മൽദ അഞ്ചനെ ഈ പദക്കു ശില്പ ഗണേഷ് ആര് ഗായകിയാത് മാതിരഗ്ല പരിചയ ആത്തേര് തുളു ചലനചിത്ര രംഗഭൂമിദ മലമല്ല കലാവിതർ ഈ ചിത്രട് നടന മൽത്തുപ്പനവു മസ്തു ഖുഷിയുണ്ടു എന്ന സുരൂത്ത ചിത്രദ ചെല്ലാട്ട നിർദ്ദേശകര് കരാവളി ഭാഗദാര് ഈ ചിത്രകു തുളു ഭാഷതക്ല് മസ്തു ബെമ്പലന കൊർപ്പെര പനപുനഞ്ചിന വിശ്വാസ ഉണ്ടു എഡ് സ്ക്രിപ്റ്റ് തിക്കിണ്ട തുളു ഭാഷിട്ല നടന മൽപ്പയ പന്ത് ഗോൾഡൻ സ്റ്റാർ ഗണേഷ് പന്തേര്.